ദേവസ്ഥപതി ദേവ്രസാദ് ശക്തി അമൃത ഖാഹേ തിഷ്ടാകുർകോ രഖമന മാഹേ ദേവ്രസാദ് സുഗന്ധത്തല്ലാമേ തിസുകോ സിമൃത് പരം ഗത പാവേ ദേവ്രസാദ് ബസേ സുഖമന്തര തിസേതായേ സദാ മനന്തര ദേവ്രസാദ് ഗ്രഹ സംഘ സുഖ ബസന ആഠ പെഹർ സിമരോ തിസരസന ദേവ്രസാദ് രാംഗരസ ഭോഗ നാനക സദാതി അജ്ഞാതി അവന ജോഗ ദേവ്രസാദ് പാഠ പട്ടം പരഹഡാമേ തിസേ ത്യാക്കത്ത പ്രലുഭാവേ ജയപ്രസാദ് സുഖ സേജ സുവൈജ മനാട് പെഹർ താക്ക ജസ് ഗാ വിജയ ജയപ്രസാദ് തുഭ കൗ മാന മുഖ താക്കോ ജസരസന ബഖാന ജയപ്രസാദ് തെരു രഹതാ ധർമ്മന സദാ ത്യായ കേവല പാര ബ്രഹ്മ പ്രഭജി ജപ ദർഗേ മാന പാമേ നാനക പത് സിദ്ധി കർ ജാമേ ജയപ്രസാദ് ആരോഗ കഞ്ചന ദേഹി ലിമലാവത് ശ്രാം സനേഹി ജയപ്രസാദ് തെര ഉള്ള രഹത് മൻ സുഖ പാവേ ഹർ ഹർ ജസ് കഹത് ജയപ്രസാദ് തെരെ സകല ക്ഷേത്ര ടാക്കേ മന സരണി പര ഠാകുര പ്രഭു താക്കേ ജയപ്രസാദ് തുജ ഗോന പഹുചേ മന സാസാ സിമരോ പ്രഭുചേ ജയപ്രസാദ് പായി ദുർലഭ ദേ നാനക താക്കി ഭഗത് കരേ ഹേ ജയപ്രസാദ ഭുഖൻ പഹ റിജയ മന്ത് സിമൃത കോ ആല സഖിജയ ജയപ്രസാദ് അസഭാസ്ത സവാരി മന്ത് സഭു കോ കബൂന ബിസാരി ജയപ്രസാദ് ബാഗ് മിൽഖത നാരാഗ്പുരേ പ്രഭപനേ മന ജന തേരി മന ബന്ത ബനായി ഊർധ ബാഠ സാ തിസേ ത്യായി തിസേ ത്യായ ജോ ഏക അലഖേ ഇഹ ഊഹ നാനക തേരി രഖേ ജയപ്രസാദ് കരേ പുന ബഹുദാന മനാട് പൈർ കർത്ത സുഖ ധ്യാന ജയപ്രസാദ് തു ആചാര വ്യവഹാരി തിസ് പ്രഭു കോ സാ സാ ചിതാരി ജയപ്രസാദ് തിര സുന്ദര രൂപ സോപ്രഭു സിമരോ സദാ അനൂപ ജയപ്രസാദ് തിരി നിക്കി ജാത സോപ്രഭു സിമര സദാ ദിനരാത് ജയപ്രസാദ് തേരി പത്ര ഹൈ ഗുരുപ്രസാദ് നാനക ജസ്കഹ ജയപ്രസാദ് സുനേ കർണനാഥ ജയപ്രസാദ് വേഖേ വിസ്മാദ് ജയപ്രസാദ് സുഖ സഹജേ ബസന ജയപ്രസാദ് ബോലി അമൃത സ്നാ ജയപ്രസാദ് സുഖ സഹജേ ബസന ജയപ്രസാദ് ഹസ്തകര ചലേ ജയപ്രസാദ് സമ്പൂർണ ഫലേ ജയപ്രസാദ് പരമഗത പാമേ ജയപ്രസാദ് സുഖ സഹജ സമാമേ ഐസാ പ്രഭു ത്യാഗ ബർഗത ലാഗോ ഗുരുപ്രസാദ് നാനക മന ജാഗോ ജയപ്രസാദ് തും പ്രഗ

ഭഗവാന് സർബൈ കുണ്ട് മുഖത്ത് മോഹപായ ഏക നമ ഹർക്കേ ഗുണ ഗായ അനുഗരാജ് ഭോഗ ബഡിയായി ഹർക്കേ നാം കി കഥാ മനപായി ബഹുഭോജന കാ പുര

കാമേന ത്രിഭഗം ത്രിപാദേ അഗഞ്ജേ ഗാദേ ശുഭം സർപ്പാഗേ സർവാനുരാഗേ തരിപുക്ത സ്വരൂപ ഹേ അശേജ ഹേ അശൂത ഹേ